എടുക്കുമ്പോഴും മുത്തമിടണം, തെണ്ടൽ അടിക്കുമ്പോഴും മുത്തമിടണം, ചാറൽ തിരിക്കുമ്പോഴും മുത്തമിടണം, പിൻമീനുകൾ മുതിരുമ്പോഴും മുത്തമിടണം, പെൺപണി സൊട്ടുമ്പോഴും മുത്തമിടണം, പൂക്കൾ